സൂറെ കാഫ്. പിൻസല്ല സമസി പാറ ആയത് നമ്പർ 58. സൂറെ കാഫ് പിൻസല്ല സമസി പാറ ആയത് നമ്പർ 58.